ഇംഗ്ലീഷിലൊന്നും ജമയം കപ്പൻ അതും തൂനാത്തും കഴുകണം ചിലക്ക് ദ കോഴ്സ് കെലു ഡോൺ സ്റ്റേ യു ലവ് മീ പ്രൊ ബാസലുനാത്തും അർജുയിക്കലാം പോത്താങ്ങത്തെ അർജുയിക്കാം.